സോ ദ നെക്സ്റ്റ് വേവ് യാ നവീൻ ചിത്രപ്പെടുക്കി തൻഷാ കരിക്കപാത പലിക്കത്താത്ത അഭിനേത്രി അമിഷാ പട്ടേൽ ഈച്ച ജന്മദിന ചണുഷങ്കരതിസ അഭിനയസിലെ ചിത്രപടത്തിൽ കീത്ത കരിക്കപാത്തിലെ ഹേഷ്യവർട്സ ഗീത് ഹംകോ തുംസേ പ്യാർ ഹേ യാ ചിത്രപടച്ച ശീർഷക് ഗീത് കുമാരസാനു അൽക്കാ യാജ്ഞിക്കാനി ആനന്ദ് രാജ് ആനന്ദി എന്തി കയ്യിലെ ദേവ് കോഹ്ലി യാച്ച ഗീതസാ സംഗീത ദിലെ ആനന്ദ് രാജ് ആനന്ദി കയ്യിലെ